നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ടി ആർ ടി തമിഴൊലി കേട്ടുകൊണ്ടിരിക്കുന്നത് കവിതയ് പാടും നേരം. കലിയുടെ നേരം ശരിയാകും 8:34 തുടർന്ന് എനത് അക്കത്തിൽ ഒരു കവിതയും